സമ്പത്തക്കുട്ടി വിജയ സമ്പാദനാലിപ്പുഖോറോ ko fal farmasey ngega fal farmasey bitilo fal farmasey ta dawru made ke samba kan ba ma day ma

ഹജ് മുഹമ്മദ് അൽ ബഷീർ കഹുബുരേ മദീനഞ്ചാജ് ഒരു ചോവിനെ ജാതി കഞ്ഞു മസറു ബീതാ കൊയിലേജി ഒല്ലാണ്ട Zainab Abdullah Sire Alassane O bure dunga wura alfa O do wite Binta Babaji